ചലിലേ രണ്ട് കണ്ണേ മേച്ചലിലേ എട്ട് ദശ കൂച്ചലിലേ കൈ തട്ടുകിര ഓസയിലേ പുയല പോലെ എങ്കോ അടപ്പാഞ്ചു വരാ പറന്നു വരാൻ അമ്മ ദ്വാര സിംഗം.

0: ഉയർന്നാച്ച് ഉണ്ണാച്ച് ഉണ്ണാച്ച് വളർന്നു ഞാൻ ഉണ്ണാച്ച് പുച്ചന്തല കായതടി ഇച്ചുമഴ ഇട്ടുവിട് ഉണർച്ചകളി ഉച്ചിയിലെ പൊങ്കൊടിയ നട്ടുവിട് ഓ കൊടേ
1: ഓ കൊടേ.